0: ഡിഫറൻഷ്യൽ റൈറ്റ് ബൈ ഷിഫ്റ്റ് ആവുന്നു അവന്റെ
1: തിരിച്ചു വന്നു വന്നിരുന്നു ഞാൻ സർക്കാർ സ്ഥലം
2: Buenos días del extra Alfa Unión Sierra Eco, estamos final pista 1-1 derecha.
3: Extra Alfa Unión Sierra Eco, pista 1-1 derecha, viento calma, autorizado para aterrizar.
2: Autorizados a aterrizar en pista 1-1 derecha de la Unión Sierra Eco.